0: ആക്കുവാൻ വിടുന്നു.
1: പ്രജ്ഞാവേ തുറകുലു വിവരകരണ ആധ്യാത്മിക ഹണ്ട്
2: FM 90.2 ഒസ്സേ ഗാലു ദിസ്ത്രിക്കേട്ട് സഹ അന്തർജാലയിൻ സുദില റേഡിയോ ഡോട്ട് എൽ കെ അർഹ മുള്ളു ലോവട്ടമ
1: സുദില